0: കൗശല്യാനന്ദ ഭഗവാനിക്ക് ശ്രീ കൗശല്യാനന്ദൻ ഭഗവാനിക്ക് ശ്രീ നസനന്ദന ഭഗവാനിക്ക് ശ്രീ കെ കെ നന്ദന ഭഗവാനിക്ക് ശ്രീ സുമിത്രാനന്ദന ഭഗവാനിക്ക് ശ്രീ ചാരോ ഭയ്യനിക്ക് ശ്രീ ഹനുമാൻജി മഹാരാജിക്ക് ശ്രീരാം ജന്മഭൂമിക്ക് ശ്രീകൃഷ്ണ ജന്മഭൂമിക്ക് ശ്രീ കാശി വിശ്വനാഥിക്ക്
1: ജയ
0: ശ്രീ സരയൂ മഹാരാണിക്ക്
1: ജയ
0: ജഗദ്ഗുരു സ്വാമി ശ്രീ രാമാനന്ദാചാര്യജി മഹാരാജിക്ക്
1: ജയ
0: ഓ സ്വാമി ശ്രീ തുളസീദാസ്ജി മഹാരാജിക്ക്
1: ജയ
0: സമസ്ത പൂർവാചാര്യോക്ക്
1: ജയ
0: സർവസന്ത വൈഷ്ണവ ഭഗവാനിക്ക്
1: ജയ
0: സത്യ സനാതന ധർമ്മക്ക്
1: ജയ
0: ഓ മാതാക്ക്
1: ജയ
0: ഭാരത് മാതാക്ക്
1: ജയ
0: ദാസ ശൃംഗാര ആർത്തിക്ക് ജയ ജയ ശ്രീ സീതാരാം